0: ആയുർവേദ
1: ഹലോ ഹലോ സത്യാന്തർ വിലാവുദേ കുലഹായ് ദാൻ
2: മേ വീക്കെൻഡിക്ക് ഗെതറ പാർട്ടിയാ ദി ഡിജേക്ക് അപ്പെങ്
3: നെറ്റ് എഫ്എം ഹലോ ഹലോ സത്യാന്തർ
4: වේලාව ඔබ වෙත ගෙන එන්නේ
5: ශක්තිමත් සමාගමක බුද්ධිමත් ආයෝජනය මාස 13ක ස්ථාවර තැන්පතුවක් කල්පිරීමේදී 13%ක් සහ ජේෂ්ඨ පුරවැසි සඳහා 13.5%ක අසමසම පොලියක් LB ස්ථාවර තැන්පතු trading A-LKA outlook stable ලියාපදිංචි මුල් සමාගමකී

0: എതുകൊണ്ട് മുക്കത് കറന്നി വീക്കെൻഡ് ഗെതിരട്ട് വെല്ലാ ഇന്നവാതെ നെത്താൻ അതാ വെടത് ഹാറി ബാലാന്നിതിൻ കൊച്ചറ് വാസന വന്ന് ജോബ് ഏകാത് കറന്നിക്കില്ല വീക്കെൻഡ് ഗെതിരട്ട് വെല്ലാ ഇന്ന ഹമ്പ നോക്കിയാൻ ഹാറി കൗത് ഇന്നേ സിന്ധു അക്കാറിനെ കതു കറകൻ
1: അതെന്ന മേ വെല്ലാവിന് മമ്മായി ബബായി തിരുവായി
0: ആഹാ
1: സിന്ധുടെ
0: അന്ന് കളി മണ്ടാല കട്ടിയാക്കി തുക്കറകാരണം അപ്പിട്ട് കോൾ കറബ് കട്ടിയാക്കി തുക്കറകാരണം അതന്നെ സാഹന നമ്മുടെ തീരമ്മേത്തിങ്ങി ഹെമോഗ്യമൻ നമുക്കിൽ ഇവർക്കറകാരണം തെമ്മേ വേണ്ട വെണ്ടേ കൊണ്ടായി തിമ്മേ പേ കലവാണിത പുഷ്പ കഥാകര യാഗി മഹാത്യ പ്രിയാന്ത് ഇട്ട് പസ് ചൂലനീതു ആ ചിന്നിതു കത്തിക്കറകാരന കേല ക്യൂ ഇട്ട് പസ് അപ്പേ ജയരത്ന ഗമകെ അയ്യ കഹാദു ഇന്ദിഗാവിലി നങ്ങറ ഹെമദാമ കഥാകരൻ അത് തേയിടമട്ട വേലാതമായി മേ വേളാവ് അപ്പി വഹകി നിന്നുവ കേല ക്യൂ മേ ദലു കടന നങ്കില തുന്തിനെ കൈവില്ല തിന്നോളു എഗുള്ളങ്ങ തെക്ക തുക്കറകാരന കേല ക്യൂ മങ്ങ ഹോ നങ്കിലക നമ്മണാത് കേല നമ്മഹഗത്തി നഹല്ലു ബലന്ന കാരിനറകൈ ഇട്ട് പസ് ബിബിലി ഇന്ദങ് അപ്പേ സോമാവതി അമ്മ കഥാകര മെതവച്ചിയ ഇന്ന സിരിവർദ്ധന മഹാത്യാ മീ ഹെമോ മേക്കത്തു കരകാരണ കീല കിവ ദുവത്തേക്കത്തു കരകാരണ കീല കിവ നിട്ടം പോയി വത്തുപീട്ടി വല ഇന്നാ അപ്പേ ചാന്ദിനി കോൾ എക്കാ ഗത്ത ജ്യോതിപാല മഹാത്യാക്ക് സിന്ധുവക് തമ ഇല്ലേ മങ്ങത് ജ്യോതിപാല മഹാത്യാക്ക് സിന്ധുവ പ്ലേ കറിയ നേനെ ഇന്നന്നേ അനിവാര്യം മങ്ങി സിന്ധുവ ദെന്നങ് മഹാത്യാ സര തിരുപസി ദമിത് പസൻ സിതാരി മേ കട്ടിയ തമ ഏകത്തു കരകാരണ കീല കിവ മങ്ങുട കാതറിൻ കട്ടിയ മേക്കത്തു കരകാരണ ഇട്ട് പസ് അനവാ മൊർഡു ബെത്ര കിഹില്ലൻ മൊറട്ടു ഇന്ദം മട കഥാ കരേ വസന്തി ഏത് സിന്ധുവ കില്ലുവകില മട മതകായി മങ്ങി സിന്ധുവെ നമ്മ ലിയാകുന്ന തീയണമാ ഹറിമ വെടേ കിയാണി ഏ ലിയാകുന്നതിന് അക്കുറു മട കീവ കന്ന അമ്പകമുന്ന സേപാലിക കഥാകര യാഗെ പൗലി ഹെമോമേക്കു കറകാരണ കീല കിവ വേയാങ്കുടിന്ന ജയനി കഥാകര ഹൈസ്കൂളിൽ ദഹായ വസരി ഇങ്ങനെ ചൂട്ടി അങ്കിക്കുന്ന ഇത്തമയേ അത്തമ്മ വായി ഇട്ട പാസ്റ്റ് സീയ വായി ഒക്കെ തുക്കറകണ സിന്ധുവാക് ദിന്ന കീല കിവ മാവണല്ലേ സിട്ട് ദീപാണി കഥാകര കുറുനേകല ഇന്ന് മാമല നെന്തല പുഞ്ചില ഹെമോമേക്കു കറകണ സിന്ധുവാക് ദിന്ന കീല തമയ കീവലത്തി എന്നെ ഗുഡ കാതറിനെ തുക്കറകാരണം മേ സിന്ധുട്ട് ഇലങ്ങട്ട് കൊബൈ ഗണിതൻ ശ്രീയാലത കഥാകര ദുവ ചതുണി ഇട്ട് പസ് ശശിക ഷാനക് ഇട്ട് പസ് സൂര്യനായക ഹസ്ബൻഡ് മേ ഹെമോമേക്ക് തുക്കറകാരണം കീല കിവ് കട്ടിയമ്മ ഗുഡ കാതറിനെ തുക്കറകാരണം വാട്സാപ്പ് ഗുഡ് ദിനെ കിന്നോ ഇസ്രാദി അനിവാര്യം കട്ടിയമ്മ തക്കറണ്ണ

0: ഹലോ ഹലോ, വിലാപ ഹൗസ് തുണായി വിനാഡി ഹത്തലീസ് തുണായി ദാങ് വിശേഷം എനിക്ക് എക്കകൻ ആവാ തെങ്ങ പിക്കുവാനും ആ ചാൻസ് ഒക്കെ കമ്പ് വേണം അപ്പിത്തേക്ക് കഥാ കിറാൻ കീഴിലുണ്ട് ദങ് ദിവ്യ മങ്ങിത്താൻ നെയാ ഇന്ന അപ്പിത്തേക്കൊക്കെ വില അയമനേത്
1: മങ്ങിക്കങ്ങാവുക മകി ഷോയ്ക്ക് ആദരയും പിലിക്കാനോ ഐബോ അന്നാരുണ
0: ഐബോ അൻ കോമത് കോമത് വീക്കെൻഡ് ഒക്കെ വത്തകോ തേത്തി
1: അരുണ
0: അവില്ല അരുണ അവില്ല നിന്നെ പൊടക് പൊടക്കിന്നെ കരയിക്ക് പാടട്ടെ എന്നാനെ അവില്ല പേന ബലനോ വകേ ഇനിയിട്ട് ബലന്നോണി അരുണ ഇന്നേ പൊടി ഗഹക്കുട് ഹരിത് അമ്മ ഹരിത് വരതിത്
1: പൊടി ഗഹക്കുട്
0: പൊടി നിമേ ലൊക്കു ഗഹക്കുട് ഏ ഗഹേ തേനോ അത്തു പത്തര റിക്കിലി ഇത്തിങ് ഏ റിക്കില്ല ഗസ് ഉടനെമേ കടതമ ഇന്നെ ഹരിതമാ മടലിക്കാൻ പേനോ പൊടക് ഗസ്സത്ത് പത്ര ഇന്നവാകെ പൊടക് ഞാനൊക്കെ അരുണം എത്തൊക്കെ ഞാനൊക്കെ ഗ്യാനുള്ളമ്മായി ഗമേ ഗ്യാനുള്ളമ്മയോ ആ ദക്കല ഭയവനോനെ ഇത് ആ ഹരി ഏക്ക് ഞാനെ അരുണട്ട് തീയണമാ അരുണിട്ട് തീന പവേഴ്സ്
1: പവേഴ്സ്
0: അരുണക്ക് മുത്തുൻമിത്ത മുത്തുൻമിത്തോ ഗാന ബലനക്കൊട്ട് ഏകൊല്ലാം കലുകുമാര പരമ്പരവേന ഗസുടിതാം പൊട്ടക് അയ്യോ ഹരി ഹരി മുത്തുൻമിത്തൊക്കെ ഞാൻ നെത്തി വെച്ചായിട്ടാമോ പരമ്പരാവി തീന പൊടി കലുകുമാര സംബന്ധ ഹാൻസം ലുക്കിംഗ് കൊല്ലേക്ക് ചുട്ടക് അന്തരുപഹസമക് തേൻ ഹാൻ എദ് ഹരി ഹരി അരുണ് ബഹുമത് സ്തുതി കഥാ കരാജ്
1: അത് കിയാനോ ആ സിന്ധു എടുത്ത എക്കത്തു കറകാന്നെ കാവത് കിയല
0: ഓ എക്കത്തു അയ്യ താങ്ങിട്ടിയാ തന്നേനേത് അയ്യായി നങ്കി താങ്ങിട്ടിയാ തന്നേനേത് അരുണ അരുണിന്റെ വയസ്സൊക്കെയത് അയ്യോ ചൂട്ടി കൊല്ലേക്ക് മേ യക്ഷ
2: യക്ഷപുത്രയൊക്കെ
0: എഹമത്ത മാപ്പി മുറുങ്കാത്ത തീയല പ്രോഗ്രാമിക്ക് പെട്ടെങ്കിൽ താങ്ക് യു സോ മച്ച് കഥാകരാട്ട് പയപുരുളൻ ത്യാഗനാണ് തേനി കടിനത്ത് വേണം ആണേ
1: ഹരി ഹനാങ് അരുണ കടക് സ്തുതി കഥാകരാട്ട്
0: ജായ വേവാ വെടി വെടിയെങ്കിൽ അല്ലമ്മയെങ്കിൽ അൽമ ബൽമ ലബേവാ ഹരി ഒന്നോമോ അടപ്പുളും ഈഗാവ് പേ ട്രൈ കറു തപ്പിത്തേക്ക് പൊടി ചിച്ചട്ടേക്ക ക്ലോക്കിട്ട് മേനതാകനെ ഇന്ന് ഹരിത് ഈഗാവ് സിന്ധു ടപ്പിയാങ് ഹെനാങ് കാവതെക്കത്തു കറി കാണിക്കുന്ന ബലാന് വാട്സാപ്പേക്ക് പത്ര ദൂല ദൂല ദൂല ഗ്യാന അനക്കൊട്ട് ഇന്നവാ മിന്നു മെഹിമ കറ്റിയാ സുദർശിനി ഡോട്ടർസ്ലാദിന്ദുവിനോ
1: ദിവ്യം അമ്മവായി അപ്പി ഹെമോ അമ്മവായി എക്കത്തു കരകന മേഹന സിന്ധുവട്ട് എക്കത്തു കരകാനായി ഹദാനി
0: വിലാവ ഹൗസ് തുണായി വിനാഡി ഹത്തലീസ് സടായി.